എനിക്ക് കൊഞ്ച വരവറി അയക്കണ കൊണപ്പ കൈര എന്ന വരവറി അന്തക്കു തര തറയ മി പൈപ്പറപ്പ എന്ന വരക്കി എന തേക്ക ചേറ്റുവ ഇപ്പിക്കും എനിക്ക് എന കാണാൻ മീയത്ത് എന്ന തര തരങ്കി കുറക്ക് ഓ എന്ന് ചെയ്യ ശേഷ് അമൈക്കന്നറിയ പൊലിസി കൊണപ്പ എന്ന കിരീരി അനുപ്പൊൻ കക്കായത്തെ പയ്യ എന്ന മെനന മേവന യൈ എരിനി എത്തന കോ അന തോവസ് തോയ ങ്ങയ്യ മിക്ക മെനന യൈ മേവന ഇപ്പിക്കുന്ന തോന ഇന്നനൊന്ന കാവ എക്കെ യൂസി റുന്തു ഞാൻ ക്രിസ്മസ് Yakarina ni kumwa ki tawana ti salun ka ay nampana wawa tawana tawana nuwa no nun tawara eri ki ni karanga ina ntepung arin kwana nuwa. Jarongrong ole karika teru ni karika ngurong may roon tera uwe a sipes ari ayaka ari iki mwa ki. Ato ba kapanen ka punga na ki na yaka ande to imerina ni tawa tipu ina ki tipi matawana nta iri ki ndi manipung imuini ni kaya ntawana ayapota ki ayautu. Eta ku tera uwe pa kaina yaus ari ekapene ni wata taka e mani ngati ki an ponisi kun sine sine taka. Nte pongari mina e taka wapunga wa kakwa pa ayake yaka anke anako nori an tetapare akakati ye yei an kakwa pa e wota kina kwaki. Wa ya kwan reita kima teiko takin praiseman an katokana pa yerongro yo an tupain reita ke te Facebook i bukin tangiran te ipupoki ni kakaya ni yaka. Men tata ye yaki men au ya katokana kina pa yei tam ne intaka e unta pa irarikin te utero nkwa aripikin peu. Imuino ko ya nora taka ane awa ka kowa pa pa na yaka ari ewa takina kwaki. Asi kung ka intuara te utu wei na kea yaka, ngay po si peo ya ipukin mamana ngayo ari kin kana yei ka nga ngay ka kari nandiki nita ito wana mata wana narun te araki. Esa terapata ati Kribas National Olympic Committee kete Kinok, rinanun na nakumete ati Selection Justification Committee kete SJC, nika matua ya raya na kariyana kwaki anati ipukin Kribas, na kunti Commonwealth Games i Glasgow delegeo. Etaku keinok pa wakinan anaraume at the Selection Justification Committee man delegea nako i muin the Pacific Mini Games hari karawaki palau. Etaku riba antate ayo au atokara i kawuwa na makainan kataniye hari emanina kiro ni Kirpas National Olympic Committee au titauteaka i bubo ki bukin tapon kataniye. Na nane opune ka pe ya tanta ka kroi kai pa anarie ni ri nanun kai ni pei me pei ri ke akavene ma men ki ra kin dai kai awana pon konan ka tuka kei awana ki ra tata ka kharu e pon kana kwana pa na pupusi te kei nok na ko yen ka pene ai ya kharu ai auto me kai ni community tanta ka kroi kai pa ana kota ya puto na ko yei pokin ya ka tauroi main mananga yen kota na tan kirpes rongrongon de bitepeki Esa te akina te ponomi ni kamisinan praiseman mai Samoa pa yaki karia ya Vietnam pa anaroku praiseman mai Samoa ni karawa ya mokuri ni kakai yoya women maani me yapia aki ya anakona ni kaitaraki me te tua e te siringaki ni karama kinaia pa asiringa te posin te keang mai Sydney Joseph Wah me Steve Tofa akapure kinkai imuin pusimaya ni pukinaia re akasia Lorenzo le Malu Tovia Isinani kundi tapo na marakin na tunkawan Vietnam ay oji min hindi na makaina na ko. Maane may saamu akan na punwarika ya kosus sari ya katanota ki yon de TV. Akapaya ki paya o nrokana ki yon takain takataka. Imuin metin tovia na tapo ari akasiya yay o rona ay sauni Sam ari ay kwa kakayaki. Nimeruron na punumi ni kamisina ni Praiseman Samoa metan karikin warungu hindi mo nipong. Ay taku leya sawa Samuelu afamasanga pa yasa tiko takin praiseman ni bubusi takariyaya pa anakawari ang mani ake woman akande yon Vietnam ibukin karawan niya maruro mga iya arepon kanuan na paya kakairong ro mengen ke epon wakin kay takakay buki ang mani ay kay ari aminang kay yon Vietnam ma yasa tautekan Vietnam na kibusmaya ti bubusi yasa no prime minister pa ponukin teakin na pa ekatauroin kay yapena na kontayan ka nganga aki anakonan biki men korakoran teo nino. Etau di Secretariat of the Pacific Regional Environment Program ke de SPRIP ana rapata te petepe kare e kakamete pai pai e kare ki nonon te petepe ke dinanon da pekawai ka po pa men noren ka pupen tari au vare na pa men te Southern Oscillation Index a yo say pa e arko tain teo nino. Rapata a ke atape me kanuan pong a sita po na pa a yarek e ngen ke a kakoraro ni amokuri bukintara ki neo nino pa e akos. Australia, Japan, or the US National Ocean.